ഉള്ള മച്ചാ ഡാ പുതു വിതരകം അന്നാലും തിന്നാനാലും തിന്നാ തീരനാ കയ്യ പച്ച ഉള്ള തുള്ളും നീനക്കൊരു സുഖം.